അവരുടെ റോഷം പകട്ട മാകൂശിലു അമ്മരൊട്ടോ കൊതുക്കസാക്കും ഞുടിയങ്ങളൊട്ടോ വിശാക്കിലു എന്നിട്ട് കോഷ്ണിക്കുക ചുരുങ്ങിലങ്ങളൊക്കെ ശക്തിമുങ്ങളൊക്കെ ചുരുങ്ങി റോഷം കൊടുക്കുക കനുക്കുക അമ്മ നശുവാറു കത്തലാമി കട്ട തപ്പന് ചേമന്ന് നശു മിഴുകരോ നറുണയ്ക്കുന്നു നശുവാറുമ്മി അത്ത കത്തിച്ചോട്ടുന്നത് നശുവരുവ അയോസ്തു ഇല്ലുരിങ്മൻ അയോസ്തു ജീവിയു റോഷമങ്മൻ ശേഷമൻ അയോസ്തു നൂന്നേറത്തുന്ന് ഇല്ലുരിങ്മി തവുങ്ങ ചിയാത്തുന്ന് കിമുക്ഷമി കനയുറക്ഷമ കത്തിക്കു താക്കുള്ള മാഘോഷിക്കുള്ളു കതൊക്കെ സാക്കുള്ളു കനയുറക്ഷമ കട്ട തപ്പ ദേശമ ഉണക്കാശം ഉണ്ടാക്കുക തേച്ചമനെ അടുത്ത തപ്പങ്ങ നമ്മൾ തങ് മാത്രമെന്ന് ഉച്ചകുറങ്ങി ുക്കയാട്ടുക തപ്പങ്ങോട് ലക്ഷ്മി നികത്ത കനയൊട്ടുട്ട നുണക്കു ഇല്ലുരി മുങ്ങാവുന്ന ചുരക്കുണ്ട് താക്കുന്ന സ്വാർക്കു തപ്പങ്ങ ഇനി കച്ചുരപ്പക്കിട്ട നുണക്കോറത്തുട്ട തൊക്ക തുകാന് നുണക്കോറത്തുട്ട ഇച്ചി വിരത്തുട്ട താവുങ്ങ താക്കു ഇച്ചി വിരത്തില്ലുകി ഇച്ചിങ്ങ കൊടുക്കൊരു വസ്തുട്ട ഞാനോ ചുണ്ടാവുമ്പോ കച്ചിങ്ങനോ ആ ചുട്ടു തപ്പുങ്ങ കച്ചിങ്ങനോ കനയോ തുഞ്ഞത്തുവിഞ്ഞ ഒഴുക്കും തമച്ച നുണ അറ്റുകയുട്ടു അറ്റുകയുട്ടു തപ്പം കൂടെ അവശ്യമകത്ത തപ്പ ശിവനങ്ങനെ ശിവനെ ചൊക്കാറുവാന് ഇല്ല ശിവന് കരുതങ്ങനെ ചുട്ടുവിതക്കുറോഷമിച്ചുക തേമംഗലിമ ശോശിവ നിന്ന് ഇന്ന കൊണ്ടിന്നു നുടിയാക്കണം നിന്നു ചുട്ടുമിത്തക്കുറോഷമിനങ്ങ പപച്ചോഷമങ്മികമ്മ കണ്ണോ ഈ മണ്ണക്കായ ചിഗുവാങ്ങൂടെ ഓഷം വങ്ങമ ചിഗുവാടുങ്ങ ആർത്തുവാക്കുന്നേ തപ്പ കച്ചാടകാങ്ങട്ട ആർത്തുവാക്കു താക്കോ തിരുവാസിക്കോ തുക്തുമി ഈ മണ്ണ പെരുജമിനു മക്കുവാറു തുക്തു നിക്കിങ്ങ ഇരുമ്പച്ചവിട്ടുണ് കേസിനെപ്പിങ്ങ മക്കുവാട്ടുസക്ഷണെങ്കിൽ തപ്പ കച്ചാകുറപ്പായി കച്ചാണക്കൊരുങ്ങിത്തോരുകി കച്ചാണിത്തോരൊക്കെ കച്ചാപ്പലോഷമകമ്മ ഇന്നർണയിലോഷമകമ്മ തപ്പ ഇന്നർണയിലോഷമനക ഉണിക്കോഷകനാകുക ആർത്തുവാക്കുന്ന താക്കുണങ്ങ് കസർണക്കുന്ന് തിരുവാഴോഷമകമ്മ ഇച്ചകാപ്പി തിശുവിലോമകു കൗരുമങ്ങിച്ചുക താന്ന പപ്പരോഷമങ്ങിയെത്തിയോ പക്കല് കച്ചകുന്ന ഇമ്മക പക്കലോഷമങ്ങിയെത്തിയോ താക്കുവ കച്ചാപ്പലോഷമങ്ങ മറ്റേ അങ്ങക്കൊക്കെ ഇച്ചാപിക്കും നീങ്ങിഞ്ഞാറ്റമ്മി തുട്ടു ഇമ്മ ഇമ്മ
makuane pikkungi tuktu kuangoltuti, kuamajangoltuti ni pikkungi ukaisakitsiakpustunitsu. Tappalea eppaktaangmikama amma pingasuurattuti taakkua innakutikka sakiri ilauttara innaurakalluni. Tämä ei ole semmoinen. Tämä on yksi asia. Ei pelkästään mukaan. Iman inu kanu inulla taakuroja kaksenne. Isumakratta taatukuroja kaksenne. Kaujemalla taakin nama. Uutseko suutta taakin tukuro. Tappu uutseko sanne unikkaanne loppunga. Nuna mun tangmaastuta. Kautin juu inikasin miettä, inikaurin jaksimaketta. Inikain lastuta tappaamassa rappukun. Kenet juun nuastuteko. Tappa kenet juu tämän ätäkattu. Nuna tikistutiko. Tikistutiko. Tuktumikta kun jokastua rauman. Tänä innahtaja on tuttumista kujuarumman. Itse vippani ikkunin mungaa on sukupalleja. Nukkastut. Kimukset toivottu sukaimma nukkastut. Jokka taakkoa maakuusikkun. Katukka taakkuma kua. Nasuarukku tuttu upajak toivottu. Ja tuktumatta taakkoa kailtuti. Sitten kun rohtuti, niin kailtuti. Pidäkä jaossa marastuti. Tuktuissa marastuti. Tässä mä olen suoruunut viineen apakillinen tuktuttajaksi. Niin joo. Aina ennen kuin suorastuti suukain. Taakko ei jakka. Tuktumista kun rohtsamankin nama. Nekä rohtsamankin. Kisukutta kun jungin. Iman kaujima ngiluannikko. Tämä rohtsamankin. Tänna. Nasu nurianga. Atinnon umaajakko. Pani juutsan oma taana kajangunnakselle. Kajangunnilla. Atakpun iman nyrjärin nakseli. Ukautuni. Atakpaaksahtaa jahtuuni jo tuktukkumassa oli jo tuktunäkataa kommila. Kangara on ollut siukaamme upengasauru.
kattettumilas tuota Tapponen. Näytti mitä raukkumistu täynnä. Kautin tuutu enää kuuttu. Kattettumme Tapponen ja katsojat. Ja kautin tuutu enää kuuttu. Kasakka saallu tukki siukahtoa raumajuhu. Pekka teki tuttuun taatuksen majoarvoilla. Uvangat takulta takunnassa urupakka ruohamikamma takujun nangissama. Pekka joo akupipu. Tuttuun. Pekka soltu teko. Syöllä. Kemmi nukkahtettu teko. Nukkahtettu nekä kemmi. Uvangari ikämäjä uroutunut tappaan. Nukkasti sunnekin. Pisu siju arvokan, upaajassa kiltun. Linnaksi mä saa uudottaa. Yllä ukoistunut. Tunnustajan innakpunko. Tappaninko tunnunganen innakpunko. Angaalta ku suukhan. Linnaksi mä saa uudottaa. Kardilla kuuluu tikku kannettu kuuluurastutin. Pangua syyä kannu. Tusaknakki luokkuin mänga. Tusaknakki luoktaili mallunga. Pangua mä suojaukan. Kannettu kuuluurastutin. Ujaatuk postutikku. Tämä ymmärrä takaisin seurassani Tappaneen sanoppuun. Naukku kukessin jääksä, naukku kisukuttia, kun naruudattu auha. Avahtuu luonneen, kukessin luonneen, kukin jääksä. Isin juttu, kun apakirappaa, naukku leuna, kukin jahtaa. Sitten juutikin sanoo, joka odottaa sanoo, tiedän, että on naraako. Tiedän, että on naraako. Tappuko ihminen kokeillaan kannelamme, innako pangneerumman, naksukutujuorumman. Taakkoari naksukutukurultutu ilan. Makko. Pinga summata. Tainan on kukiraan näkäme. Kukiraan on ei ohtava näkäksi on nikuvikkone. Kukiraan kanne on pangareksi näkäme kuin ungamme. Pangarejaukilta on ei ole nukkaamme kukiraan kanne näkäme. Sitten kukiutikin iluakasarvijakku. Manna kukiutikin rautuku. Kukiutikin kyvy, kukin nähtäjäku. Täymäisittyku. Ja kamma kohti, kannu nittakkuvalle täymäistön. Ja syyllään. Ja katika kukiutikin. Sitten toimannettiin ja ukosakajakani toimannettiin. Käsän mennään ja pangariksille oli. Tämä kukin nähtävä pangariksille on mennäkään kukettu. Ukkoina kukettu, niin tiukaimma. Käsän jo tämä on kukettukaumma. Kukettu. Käymittää tekemä tauman ongelmuktuuru. Pekamme kukessaan rohtuneen kesäkönnän maku. Annaan jäätyminen rakastu. Kukessaan. Kukessaan rohtuneen. Pakarilla ukessaan tokuuruksuun. Pekatikin atausakastus, kun uvangaan makkoa ja kauttuus. Kun tappaa
뚝뚝이 닭고장을 열었어. 엄마 잡아. 근데 아직도 지켜 걱정했나. 악도가 쏟아갔더노. 비자가 쏟아갔더노. 악도로노. 비자키더노. 아빠가 잡으다가 나 꿀리면나. 시기적으로 비자하랍니다. 간호회에 올라가서. 간호. 이만나. 비자하다가. 아빠가 숫자해가지고. 이만나고. 아주 소리 쫙 벗어내가. 이만나고 비자하다가. 아주 소리 쫙 벗어내가. 마음에 지인자하다가. 아주 소리 쫙 벗어내가. 이만나 시자 좀. 주일에 다 만나. 우가사가 야간에. 비자, 시일적으로, 비자, 나죽적으로 다 만나. 비자가 나가자 알고 있고. 우빛도 안 없이 말았던 거. 우빠는 인낙으로 얼었던 거. 인낙으로 얼었던 거. 뚝뚝짜리도 안 하고. 갔으니까 우기어라고 우리 낙심하려고 갔으니까 갔다 그러니까 야 인나타카고로 울었어 인나카토카고 울었어 다스미가 아가 죽석 밤에 다스모가 집을 응가가잔 응가가도 죽어 알았어 아니 우빛도 알았지 말았어 저번에 낙수는 아니 갔었다 이제 아니 갔었다 하고 했다 아니 갔었다 비자가 갔노 주어가 인마 아니 갔어야 갔노 아니 갔었다 다나 누리아가 나갔다가 아적마 누리아버니가 덮어오마 아타일라 아적북 누리아가 인정마티 위인나 와칸나마 바나줌마 아띵가 다나 아라야라이고 수라스토네 툭툭한데 고자라스토네 수우카 마쿠아 바디꿍은 내악꿍이 계속꿍이 마쿠아 Nachtuutavarassa magelvaamata. Tamakkoa pevastunnekin. Aatunge duannekumurastumari upissima jäävirastaka. Taimeilaksimastaka. Tappikangan tuktumittavataku jäävirastakpunga. Kangakkia näyttiisi. Fäivistinäämme kaita kuja uudessa tuktumme. Tämmöinen upinga aakanu. Ei upinga saanut rohtune. Ilaankin katsuja, että tämä kunnutaan. Mä kuusin jo ketukka saanut. Aika kaunastuta illa mulle ungan mukia takkana astuti illurin munga on astuti tappikana naattiimuja rohtuta naattiimuja ojunne omman avittuta nakkata ongur omakka immakaa utikaattu urunduta se taakkoari ungan mukia Inna nadaktaaruga subuuktuumaa raumimman. Ilaakkaistaakua subuuktuumaa kuruunammatin. Naamukia kattaavitsiakpakun nautsuti ilaakka. Nigaavaru nadaktaaruga. Subuuktuuruannikum. Taannalu. Emmanau juksaudu, ningauvaru, kanne mainnahtu ruuami, maakuusi.
ikan goyuk tuk saudun ni kuan yang mana meni tahu mana picu tak kalau tuk goyuk saudun ni kanu udil datang setin ni ujau suci agama tang malak semal mizut atau semal kotok dari waktu dulu tuan tapan tuan itu tuan tapi kungan wata tang malut tapan natsaka suri laksamang miru makusilu ningawatan natsaka wasano angi karaksamang miru tapung tupikin yung araksamang miru tapani laksunga takunani laksunga kanuin na makia makusilu Katitakuru kusunu kimmittain ni taimaitubu. Tappu. Ase asikkanne kaadangan vallunga. Unikkanne alammejunga. Nunakpaa siya lauksumajanne. Katavupiki lauksumajanne. Nunakpaa katav lauksumajanne. Eman aoyakut pisuia kotaudunga. Nunak pahtuni johtapa ilaujana johtunga. Teemme laksamanenni. Esitteemme reiluani tapa taissumau. Unikkaan neerami. Kun taina kanultatta. Pingmakaan utsikettäimme jakku. Kinnakari laksamanen kaadlaktumari. Katitse kurohtunut maakuusilu. Tämä on ikkylin mun ilaa kaneotettiin. Tämä oli akutiksa kukka taakkoa anaanakaro näitäkaro taina näitäkotiviaa. Taakkoa on nukkaka nurekkomen tavakkoa. Ilakilastotiko Nukaksakaru kaltuttia kurohtu taakkuu viltuta. Tappa tukaanu asioaru miku tappaamassa oli. Akkautui nahtilluku lukea. Iillä akkautui nahtilluku. Tappaamassa joaru miku. Pingasui mullutare kamuksi uli lauksema jukut. Täällä on nukaksaka, uvangaru, nukakaru, taakkuuluta. Taakkuuluaksema joku. Uvangaksakun tappanguuluaksema katta. Angutiksaka tappanguuluaksemaan. Tappanguuluaksema. Kemuksaktukuluuluta suha. Sikumon tamaa tuenna tangmaa pastuta. Nunaa pingin ahtavun. Inoksutiko nunaa lausemang miatta. Sunoppa nukakma ikkakkeeru. Nunaa lakalaangun pingin ahtangata. Ungatit tiekyduan nunaa lauksemaatta, sikuja se juoromman. Imanna sikuja ranninga piluan killune, eli tämän määrä sikuja rangistune, tämänna sikjakpasi sikuja tuoruuri lauksemaatman. Taunari asia atuaksaaruudusta. Tuoruuri lauksema joku nunaasukluta. Tupereingillä kun tuonne tamanna säätteävu tamattelu inikkai sikku inikkakatak tuoruurastane käymään lauksemaan.
сикуилартуалуулэрсамат иммакаа пицорнартуулуйуксаунагам аа я таппане суилахта икэрктуумарлута натсерпаллуталу таамаалиорлута каангиттуалуулла тиурэппу укэрсимааннарагами нуларпаарумаллуни аа умангараорсимажуалуулэртума кипингуилэрлугалу юнова кипингуйакрунаарлуг таппа туптуми такулуарсимагулулэрлуга илисарсилуннаттиалэрлугалу туттум акунаару туттунгэллута туттоқангитторуумма таппаун каллартуалуллутакисаана кэнеруйарпэкэнераарулуйарпакканну нукаксагалу каллуттиа кэнераагаллуну туттусиуааган катсикаллааруникэ туттусиганну аояккэ нааггисеэрэртиллугу наитсисаксисиутиллугу таартуа лэртуулууллуни таартуа тутту таалла таарсагаттаруйулэрлуни сулитаарсиллаттааақаттангиатторулууллуни Tak kau itu tidak anu, kagilan anu sih itu kudu juksa untuk timbaka, kanu kya? Ia aneh baru itu kudu untuk tim, tapi mak pingat soalnya untuk tim, tak kau itu. Untuk kesalahan itu sakit tugas tuhan semua, aja kilo kilo api tak kau juga. Kangen aksara iman nengah.